അതിശയദശക്തിയം നിലകൊളിസി ബേഗതി അതിശയദശക്തിയം നിലകൊളിസി പ്രതിഭടന ശിര